0: झुमका?
1: एक बार जो मैंने कमिटमेंट कर ली, उसके बाद तो मैं अपने आप की भी नहीं सुनता।
2: ये है Sid on the Big Breakfast, only on Big 106.2, the beat of Bollywood.
3: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.